പഹ ദുനിയായി ആഹ്രതുക ഗദഫദ വെഗും വാ അജാബക്കും തിമൻ റസ്കലാങ്ക എവരെണ്ണം അജാബ് ദിവ്വാ ഹുഷീമെ അതി എവരെണ്ണ നസ്രുദേനെ ഇവ്യസ് ഭയക്കുന്നുവേ.

ഹമകശ്വറും അള്ളാഹുഗ ഹദ്റത്തുഗ ഈസാ ഗഫാനു ഹിദ്ദം ഗ മിസാൽ ആദം ഗഫാനു ഗ മിസാൽ ഫദേ ഇകലാംഗ ആദം ഗഫാനു ഹിദ്ദവി വലീന ദെൻ ഇകലേ ഗഫാന ഇൻസാനക വാഷേ വഹീ കുരുവി ദെൻ അള്ളാഹു വഹീ കുരുവി ഫദേം വിജ്ജേ

0: 30 ஆகஸ்ட் இன்ஜினியரிங் திவஸ்.
1: அவங்க மொஹமத் சௌத் அவங்க மசிகரணி ரோட் டெவலப்மெண்ட் கோஆபரேஷன் லிமிடெட் கதை பிளேன் அண்ட் இன்ஜினியரிங் இன்ஜினியர் கொத்துக்க அவங்க இன்ஜினியரிங் கொத்துக்க மசிகர தமே சவுக்காரு மசிகர தம் 10 இயர்ஸ் அண்ட் கவுண்ட் என்ன கோஆபரேஷன் குறாத 3 இயர்ஸ் அண்ட் 5 மந்த்ஸ் மேலே എന്നെ കുടയിരുത്തുള്ള സൗകൊണ്ട് റിയൽ ലൈഫ് പ്രോബ്ലംത്തൊക്കെ സോൾവ് കുറം വേണം ഏതെങ്കിൽ ഏക്കം കുറം മിതായിരാൻ അവളുകൊണ്ട് ഫുർസത്ത് ലിമുങ്ങ അവളുകൊണ്ട് ലിമുൺ വറുപ്പെടുപ്പത് വര ബാവർമിയുണ്ട് എഞ്ചിനീയേഴ്സ് എബുണീമ ഈ വര ബ്രോഡ് സബ്ജക്റ്റൊക്കെ വേണ്ടെങ്കിൽ അവളുകൊണ്ട് മെണ്ണക്ക് എനിക്കൊഴുക സിവിൽ എഞ്ചിനീയർ ഉണ്ടെങ്കിൽ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഇതായിരാകെ മസക്കെത്തങ്ങേ വര വര ടെക്നിക്കൽ മസക്കത്തെ ഫുദേ വരക്ക മസക്ക കുറം ചെയ്യാനത് അത് കിയവും വെച്ച് ചെയ്യാൻ ഇതായിരാൻ കുറി ആരം വേണം വെച്ചാൽ സിവിൽ എഞ്ചിനീയർക്ക് വാം വേണം വെച്ചാൽ മുൻ കിയവൻ ചെയ്യാനി സിവിൽ എഞ്ചിനീയറിംഗ് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ഇതായിരായി അവളുകൊണ്ട് ബാച്ചിലേഴ്സ് നിമിഫോ തമ്മിൽ ആ മാസ്റ്റേഴ്സ് മുമ്പ് ദൗരക്ക് അവളുകൊണ്ട് മിക്കൊഴുക ടെക്നിക്കൽ റിവ്യൂ തക്ക കോസ്റ്റിംഗ് തങ്ങാത ഡിസൈൻ കുറുമ ഡിസൈൻ തങ്ങ പ്രൂവ് കത്തിനുമ എന്നിക്കൊഴുക അമക്കൂറ അവരെ ആ മസക്കത്തേക്ക് എഞ്ചിനീയറിംഗ് പ്ലാനിങ് മസക്കത്തോക ബാവരുമോ സിവിൽ എഞ്ചിനീയറിംഗ് ദയരാക്കി അസു തങ്കൊളെ ഗീന മീയുന്തൊക്കെ അസു വേണുമായ ദയരങ്ങ രാജ്യക്ക് എക്കിക്ക് കമ്പളത്താവുക ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വർക്ക് തെക്കൂറാണ് തഫാത്ത് കൊസോ മീ ദായരായ വേണുമ ഫണ്ണി അത് ടെക്നിക്കൽ ബേഫളും അസുവര മുഹിമു മീ ദായരായ കുറിയാറങ് സോ അകുമെ വര വേണുമേ ദായരായ ഗീന ബേഫളും അമവതെ മീ ദായരായ ഗവൺമെൻറ് ടീമായ എക്കിക്ക് വർക്ക് കൂറാത്ത വേണം ഉമ്മീദക്ക് എഞ്ചിനീയറും മിതായിരാ കുറിയാറ അമ വിഹാസ്കിന എഞ്ചിനീയറും തക്ക ദിവരാജ ഗൗഫേദി മിതായിരായക്ക് അസു ഗൗമു കുറിയാറം ദിവ ദായിരാക്ക മുറിയ ബേഫോണ്ണെ ആകുമെ കുറ അമ സെക്കൈ അസു അകുവസം കുറും എഞ്ചിനീയേഴ്സ് ഡേ ഫുറം ഫെഷമെങ്കിൽ ആകും അസുഖം ഇപ്പം വരബോടു ഹിപ്പ് വരങ്ങ അത് വരബോടു ഉഫാവാക്കാമെങ്കിൽ ആകുമെങ്കിൽ അസു ജുമ്മുറിയാക്കം പട്ടവാദെ വീട്ടിൽ ആകുമ്പോൾ വര ഉഫാക്കുറം വളരെ താങ്ക്ഫുൾ മസക്കത്ത് ബത്തേരെ ആകുമ്പോൾ ലിബ എന്നപ്പോഴും ഇങ്ങനെ ജോമക്ക് ആകുമ്പോൾ ഈ പ്ലാനിങ് സ്റ്റേജും പക്ഷേ നിമന്തം കൊഫ് ആമും മസക്കത്തൊക്കെ വേണം കുറാത്തും വേണോ ആകുമ്പോൾ ലിബ വരപ്പെടും ഫൽ
0: ഓഗസ്റ്റ് എഞ്ചിനീയറിംഗ് ദിവസ്.

മാവരിനക്കി യൈൻ മുഹമ്മദ് നിഹാൻ നസീർ, അദ്നാൻ അഹമ്മദ് നഷീദ്, റഹീം അലി വഹീദ്, റായ അസീസ ഫാറൂഖ്, റാംസ ഫാത്മത് സുമ്ന, സീന ഫാത്മത് വഹീദ, റായ ഫിന ഫിരാഗ്, അതി ലീഷൻ നാഷ്ത അഹമ്മദ്. മിയഫ്താഗെ സ്വാകോഷേളി മരിയമാത് ഫാദ്നാൻ, ഉഫദ്ദായക്ലവാലി ഫാത്മത് വഹീദ. അൺഹഫ്താഗെസ് മിസിൽസ്ലാഗ് മുളിങ് ആ പേക്കായകു ബദ്ദൽ വിൽമുഗ ഉമ്മീദുഗ അൾഗണേഷത് നസീം വക്വിലാന. വസ്സലാമലൈക്കും.

അളമെങ്കി വെരിരസ്ഖലാക്കും ഇബറസ്ഖലാങ്കി ബാവാലി വിഫുത അളമെങ്കി ഈമാം വിജയിമോയ് അതി റസൂലായ എബഹി ഈസാകെ ഫാനങ് അളമെൻ തബാ വിജയിമോയ് ഫഹ ഇബറസ്ഖലാങ്കി ഇക്കവന്ത കമശായ റസൂലായി ഇബറസ്ഖലാങ്കി ഹക്കു റസൂലാ കമ ഹെക്കിവാ മീഹുന്ന എക്കുക അളമെൻ ലിവാന്ദേവ്.

മാവരിനക്കി യൈൻ മുഹമ്മദ് നിഹാൻ നസീർ, അദ്നാൻ അഹമ്മദ് റഷീദ്, റഹീം അലി വഹീദ്, റായ അസീസ ഫാറൂഖ്, റാംസ ഫാത്മത് സുബ്ന, സീന ഫാത്മത് വഹീദ, റായ ഫിന ഫിറാഗ്, അതി ലീഷൻ നാഷ്ത അഹമ്മദ്. മെഫ്താഗെ സ്വാകുഷേളി മരമാദ് ഫാദ്നാൻ ഉഫദ്ദായ ക്ലവാലി ഫാത്മത് വഹീദ. അൺഹഫ്താഗെ മിസിൽസ്ലാഗി മുളിംഗ് ആ പേക്കായക്കു ബദ്ദൽ വിൽമുഗ ഉമ്മീദുക അൽഗുനേഷത് നസീം വക്കിവിലാണ്. വസ്സലാമലൈക്കും.

0: അംഗാദി ഉംഗന്നാദി മുനിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെദുവരി കമ്മായകു
0: എക്വരി കമ്മായകു
1: ഏറുവെസ് മിഹാറുവെസ് രയിതുന്നായകു രയിതുന്ന എമ്മിഗാതുക ദിവഹരാജ്യകെ അടു
0: എംഹാ സതർസ്തേക സാളിസ് നുയ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവ മെഗാ ഹേർട്സ് എഫ് എം ബാൻഡ്